0: ഇതിനെ മറ്റേ മ്യൂസിക് ഇത്രയാണ് മ്യൂസിക് ഓർലാൻഡോ ഡിനിയ മെലേബ കൊണ്ടിഗോ നമോസ് ലിലി ബസർനെ ബേ മക്ക കമ്പാനി ഹല സ്റ്റേ ദേ തിയാമി ഫ്രീക്വൻസി റേഡിയോ ലിബർഡാഡെ ബെലു ആർഡി കമന്റാരി ബാലു
1: Ya, ya komentariu si Likisa Oang, bon dia, ya, bon dia Mos, mau, i bon dia Mong Arthur.
0: Oke, ini berada di yang kita ya, bimbing di Maya Mi Frequency Radio Liberdadi, dan Fatin Mos kontak ke Maya Mi nomor kontak tu.
1: 755216633, dari datang 755216633.
0: Nomor kontak tu dimaksud saya tadi tebus sering kontak tu baloron oh ini nih yang tiru mai tebaro nale musik ke kalian ini yang honiati tu apro pada bola deba debala.